ഹലോ കേസ, ഹലോ ആക്കി വൈരുടെ കുറവാണോ? മകുസിയാകത്തോയിത്തോയിത്തക്കി